0: കളായി ഹുദും,
1: കളായി ഹുദും. അമേരിക്കൻ ഇനോദ്യായക്ക് മെഗാഹാർട്സ് ദിവേ എഫ്എം.
2: മീ അഹമ്മദ് ആമിദ്.

0: ഫർഹാദ് ആട് ദിവേഹി എഫ് എം
1: ദിവേഹി എഫ് എം
0: ദിവേഹി നായകു
2: മോദി എക്കെ മെഗാഹെർട്സ് ദിവേഹി എഫ് എം.